0: ഹായ്
1: ഹസൂർ
0: വന്നോട്ടെ.
2: സാഥി മേര ദീദിലാ ഭന്നേ ഹൈ യോ തീസ്മാ ഭൈലെ ആഫ്നൈ പസിന ബേചേര ദീദിലാ കോസില ലൈദിൻസ ഭനേര ആമാനി ബൂഢോ ഹുന ലാഗ്നു ഭോ ബാലൈ ആഫ്നു പസിന നബേച്നു ഭന്നേ അവ ഛോരാലെ ആഫ്നൈ പസിന ബേചേര ബാലൈ പാൽസ ഫർക്കേര ആഉച ഭന്നേ ഹൈ പദൌ 6 ഗതേ